0: ചിത്രമ്പലം.
1: ഓം നമശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർക്ക് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർക്ക്.
1: ഓം നമശിവായ.